ഉപ്പമാവ് സലക്കില്ല നിവനട്ട് കറുണുവാൻമേ പമാവ് നുസലക്കില്ല മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിൻവത്ത് നുപമാ ഊവോ നുമെറി പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വർണ്ണം.

കുഴപ്പമാവ് സലക്കില്ല നിവനട്ട് കറുണുവാൻമേ പമാവ് നുസലകില്ല മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിങ്വത്ത് നുപമാ ഊവോ നുമെറി പമാ ഊവോ മലവും വെനിയ ധമ്മപദയ അപ്രമാദ വർഗീയ.